ഇല്ല ഇനുള്ളകാരോട് ഒക്ഷമകത്ത് തേച്ചുമാനി തക്കാളി തക്കാട്ടുമ്മി കഴിച്ചിട്ട് അങ്ങനെ മാങ്ങിയുമ്മി ചുണവ് തക്കവനാണ് കലോ ഉപനിക്ക് വാട്ടേ ഇന്നത്തോറും തെഞ്ഞോ ഇജപ്പള്ളി അഭികേയമാ ഇജ്ജോഹിന്നത്തോ അനാനകളോ ലജ്ജോയമ്മൻ അനാനകി അമ്മ ഇത്താ തെങ്ങോ ലജ്ജപ്പമുട്ടേക്കനി പിയാകല്ലോ കിട്ടിയ അമ്മ ഇപ്പോഴാണ് മാമാക്ത അങ്ങനെ ഉപനിജു ഹത്തേകിന്ന ചേക്തോ തൈമഖാനോ വല്ല പികശു ഹത്തിലാമ അല്ല തമക്കുവ തലിക്കോ ജഗശു ഹത്തമേക്ക് ഇതുകൊണ്ട് റിജു അക്തങ്ങി ചുണവക്ക ഇല്ല കഴിഞ്ഞ മങ്ങിത്തോ അരോടാകട്ട് തെച്ചമ്മ കല്ലെന്ന് അപ്പൊട്ടിങ്ങി തക്കാത്തോട്ടിമ്മ കഴിഞ്ഞ ഒക്കാമ അനാനകളി തക്കത്തോട്ടപ്പഴും കിജിയാനി രാജ്യമായിട്ട് പോകണം ഈ രാഹുലവാമ ഇരുവണി കൊണ്ടത്ത കൊടുന്നു തേമ തന്ന അനില കണ്ണു തെക്കുണങ്ങൻ ഇലങ്ങിഞ്ഞൂടങ്ങുമ്മി കണ്ണു ഇലമിഞ്ഞു അരിഞ്ഞിമ്മൻ അനിച്ച കൊടുക്കും മിഞ്ഞുള്ള അച്ചാമറ്റിലിഞ്ഞു അതിലി കഴിഞ്ഞിട്ടുമൻ ഇച്ച കണ്ണു കല്ലുനാ നേരമിനായി കൊന്നു ഉവങ്ങയില്ല നെയ്യുകമ്മ നനകളി നൈക്ഷണിങ്ങിട്ടുവാ തേമറ്റുമിനും നെയ്യ് പാടയുകമ്മ കല്ലുണ്ണിയാലും തെപ്പിക്കനില്ലും ഇക്കാവിടെ കല്ലുണ്ണാങ്ങനെയാലും ഒക്കമ്മണിലാട്ടിപ്പിയാലോ നെയ്യറി കൂട്ടി ഇക്കാവ് തയ്ച്ചുമ്മ തക്കാത്തോട്ടി തെളിയാലോ ഇല്ല തക്കാത്തോട്ടിയോടും ഉമ്മക്ക് യുക്ഷമനിയോല്ലോ കട്ടിട്ട് കറങ്ങി വാങ്ങി വാടുകയായോ അമ്മ ചെറുപ്പൊങ്ങായിന്നും അച്ചിയാക്കുന്നു തിപ്പിയാറ് പൂജ അക്കങ്ങനെ തയ്ച്ചമ്മന് ഖജമ്മ ഇല്ലും തിപ്പിടിയാറോട്ട് ഞാൻ താന്ന ഇറ്റുമ ഞാൻ ഒക്കിന്നാലും അവിടെ ഇച്ചർത്ത പാറുക ഉപന്നി ഒരു സാറിനായും പോയിത്താ ശേഷിക്ക് വരവ മറ്റൊക്കെ മൊക്കാരോടാമ ഇച്ചയ്ക്ക് ചാറു പൂജ ആക്കണം ഞാൻ ഒക്കാരം തേമലി ശേഷകളൂടാമ അനാനകന ചെയ്യുമ്മൻ ഉപനിത്തോട് ശിഖശുവാകുന്ന ചുമ്മൻ ഒക്കൊരു വിജ്ഞകാരോട് ചുമ്മ അനിയുമല്ലും ഒട്ടുപോയത് ആലത്തോലുള്ള മനുഷ്യ വന്നു അശുവിലപ്പിമറ്റിച്ചവളക്കമാറ്റാവുന്നേ ചനിത്തിന്നി തുപ്പ കൊടുത്ത ശനിയാണി കൃഷിതോളൂ തമാനുഷ്യം പിൻവക്തകളുത്തമ്മ പാലല കൊത്തമ്മലോ പിശുക്കത്ത് പാലകമ്മയില്ല പിശുക പള്ളിയാകമ്മ ഒക്കോട്ടാവി മാന പിൻ വരകയിലമ്മ അമ്മയെ കൂട്ടിക്കില്ലോ നിങ്ങൾ തമാന ഇപ്പം അങ്ങോട്ട് കകലാമ പിശുടെ ഒക്കെല്ലപ്പക്കലോ ഒക്കെ പാലക്കോട്ട് വെക്കാമ പിശുഗ്രഹ്മ തക്കുയുവാരോടൊമ്മ മക്കളിഞ്ഞിത്തോ കല്ലുന്ന ആരമ്മ കക്കൊക്കെ ചില ഒക്ഷിമകാമ തക്കരി താന്ന ചുഷല കലപ്പോ തന്നില ചെവിയത്ത് ചീവണ്ണി ഒരു ഉപക്ഷല്ലോ എങ്ങോട്ടല്ലോ പിഴക്കോ ചുഷല കലപ്പോടക്ക സുഷോഭങ്ങിമാറ്റുക്ഷയമിനി താച്ചുമ്മ ജൂനവും അരച്ചങ്ങനെ കല്ലുനാകാലോ ചോദിച്ചില്ല ഒക്ഷമ പോവുക കല്ലുനാങ്ങമ്മ ചുണവുമ്പ അതിനെ വാക്കോട് പറ്റാത്തങ്ങ കക്കത്തുക്ക ശാല ഒഴുകുമ്പോൾ കല്ലുനാകാല കൊളിഞ്ഞ് തകുത്താക്കു പിങ്ങു അത്തകളുള്ള ശിലമി പാങ്ങോടി കത്തകളുള്ളുമെല്ലാം കീ തകളുപ്പിക്കുകയായിരുന്നു കാലോ ഒക്കെ നമുക്ക് ചുണലിച്ചും ചട്ടമിറ്റോരവും കല്ലുനാകാലം ചുണവ് തന്ന ഇല്ല പുറകുകയാണ് അത്താരോളും കല്ലുനാകാലും കല്ലുനാളി മാനിക്കുന്ന ഹത്ത് കഴിവാറോടെ നല്ല ചൊട്ടാ കേരള വിദ്യാരോളമില്ല തകം ഭക്തോ യക്ഷിയുവാറുള്ള താനും ഒറ്റ പാലോളം ചുണവില്ലു അപ്പം കുറുക ശൈമനു കല്ലണായിട്ട് ഒക്കെ ക്ഷണപ്പോ ശൈമനു അരിത്തുപൊങ്ങലെ കവിഞ്ഞ മറിച്ച് അപ്പം അഹുമസിയാലും തൈമതറച്ചിയാവിന് അതാ തകളും വിളിത്തൊഴിയും മാറ്റിക്കൊട്ട് മണ്ണു താനല്ലോ ഇല്ലു അത് കുടുക ചുണവ ഇല്ലു അത് കുടുക കല്ലുനാകൊരു അറിയാവയും ഇമാരി ഒത്തോളം തള്ളി തൊട്ടോളം മറ്റേ മറ്റേ നീ അങ്ങിയാമില്ലോ അക്കളി അക്കുണവ ഇല്ലു അത് കുടുക കഴിഞ്ഞ ശൈമനു ഇല്ല ശൈമനു ഉപലക്തമനു ലോക്തോ കോമസിയാലോ ഭക്തമിയോടൊക്കെ തെച്ചുമാണി തച്ചമ്മ അതാതവി അതാതങ്ങ് അതാതവി എല്ലാത്തും

ഇവരുടെയായാലും ഈ മീറ്റൗട്ട് മാങ്ങിക്കാൻ മറ്റു സഹായമാണ് അട്ടത്താവച്ചാവുക്കന്നെ ഇല്ലെങ്കിൽ അവർക്ക് വിട്ടൗട്ട് സക്സവുകയാണ് നീലാവച്ചാവുക്കന്നെ ഭൂമിക്ക് വലിയ പേനിക്കപ്പെട്ട സിലരുകയാണ് മാനിക്ക് വല്ല അമ്മാറ്റമാളുതലു തുങ്ങ സുളാ മികച്ച് സമൻ.